ഞരിഞ്ഞം ഊഞ്ഞിൽ മൗണ്ടി ഹേവലം ബർഖൽ മമ്പൂട്ടി ഗരമം ഹിമജിസേലമ്മ ndaysan teye ma jar bay man ni jar fegal ma kor samal ma ngor fayal ma mer fayal ma mar kima gise la mataxam cheikh samba jaro bay ne serigne touba bima defar te dima far